0: വീരയ്യ.
1: അതിരിപ്പോണാതി പാർട്ടി
2: പാർട്ടി പാർട്ടി
3: പാർട്ടി മുഖാന മൊട്ടിമല
4: സൈബോൾ
3: ഗജ്ജാ ബബ്ബല
4: സൈബോൾ
3: നടുവല താമര
4: സൈബോൾ